0: ഭയമേവി സ്വാഭാവികമായി ആരക്ഷിതായി
1: യുഗദിവ്യയുടെ പിവിസേന ഒബട്ട് മേദിനവല സീതാവേദി വിതുളി ഉപകരണ ഗൃഹപാണ്ഡ സന്ദഹ സുശേഷി തീമനാരസ വിസ്തര ബിന്ദു ഹെത്തായി അടായി തോസിയ തിസ്തുനായി ഹാരസിയ ഹതലി സതരെ സീതാ ഹതവത് ദിനു ഹിതവത് കമ
2: നവതമ വിശേഷാംഗ്രസക് സമഗിം ബജാജ് ത്രിരോദ്രതയ ദസ്യ തിസ്സായ സിസി ഫോർ വേൽ എഞ്ചിമ ഐഡിൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് ഫുൾ ഡിജിറ്റൽ ഡാഷ്ബോർഡ് ഹാൻഡിൽ ഹേമത്ത റിവേഴ്സ് ഗിയറിയ ബ്രാൻഡ് ന്യൂ ബജാജ് ത്രിരോദ്രതയ ഡേവിഡ് പീരിസ് മോട്ടോർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്
3: വിശക്തിമത് സമാഗമക ബുദ്ധിമത് ആയോജനയ തീന പണഹക കെട്ടി കാലീന സ്ഥാവര തൻപതുവ കൽപിരിവേദി സിയർ 11.12 അസമ സമ പോളിയാ എൽ ബി സ്ഥാവര തൻപതു പിച്ച് റേറ്റിംഗ് എ മൈനസ് എൽ കെ എ ഔട്ട്ലുക്ക് സ്റ്റേബിൾ ലിയാപതിഞ്ചി മുള്ളി സമാഗമ
4: സി റിപ്പോർട്ട് സമാജ് ക്യാൻസർ ദഹാ കാഗിൽ സ്വർസിതി വെത്തിൻ മെഗാവാട്ട് Gold is supreme chicken sausages itire rupayal 225 flora fat spread itire rupayal 225 manchi super cream cracker itire rupayal 50 gloga toothpaste itire rupayal 110 kagels for city
5: borless gamuin watina bim kotasak soyena obata menna anagi avasthawak gangarama pare meter 600 borless gamu handiyata vinadi 5 piliyandala saha ratmalanata pahasuwenma langa wenna idamama rupayal million 17 sita ihalata adama wen karawa ganna danma katha karanna Prime Lands 13/22
6: Sri Lankawe prathama watawata Rhino Roofing within handunwa dena Rhino Premier Jala Pratirodhi Matupita Arakshane Sahita Roofing Sheet Rhino Roofing within handunwa dena Rhino Premier